0: മനുഷ്യർ ആരോഗ്യ വാർഡാമെന്റിൽ വെച്ച് മൂപ്പറ്റ ആരോഗ്യ ക്യാമ്പ്.
1: Radio BF International, l'Afrique qui gagne parle ici.